ജനസംഖ്യ ശോധ സമജിത ജാതി ക്യൂസ് ബിൽക്കുൽ സ്റ്റാബ് ശങ്കി ആവാസ് ബിൽക്കുൽ ക്ലിയർ ഇറ്റ് ഈസ് മിസൈൽ ഗർ ഫ്രോം പീർ സദു സദു കി ഹാൻസറീൻ ഷൂസ് ആൻഡ് കസ്റ്റമൈസ്ഡ് ഓഫ് ദ തമാം പ്രോഡക്ട് മലാവി മാനൂർ ദ ബാബോസ് ആലിയ ദ ടാൻ സലാമ ഭായി അഖ്തൂരി ഇറാഗലി ഖബാരിഷ് മാ ഫാർമുല യൂസ് കർ ഇൻഷാ ടീക് ഔട്ട് ആഗ് ബൈ അസ്സലാമു അലൈക്കും ഹാം ഭായി ജരി ഹും ഷോർ ഇസ്മി നാദ്ര ബംബന ദുഗാൻ സലാമു അലൈക്കും മഡേ രസിയാത അമ്മ ഇനാം ഭായി സംഗ നോരീൻ അവർക്കും ദുഗാൻ സലാമു അലൈക്കും ഖബീൽ ഹാം ദേ രസിയാത മസാര കബീൽ ഇഷ്കിലിഷ് യോഗാന ഖടേ രസിയാത സമാ അന്നും ജിക്കന്ന സദേ ഹസദ നിവി കലി തഖ്തബൈ സര താലുക് സാതം യാ ബർഷാ സ്വി അമ്മ ഔർ മംഗ സര ദസ്താസ് ടോൾ പ്രോഡക്ട് മംഗ ഫോർ കെ ഖർസോ മാഷല്ലാ ബഹുത പൈസ ലി ഗാവണേ പനി വികലി ഹാം پشاور نشتر آباد the domain yaz khabal ko lubna baji the warsuk ro iranda swa shida tagbain